പരസ്വഗുണനിരസതാരാഷ്ടപതി മിഥ്യാനഹരസന പരസ മനമഹപ്രീതനരഞ്ജന ദരസൗപാരത്രിയൂപനാഭീഖനേത്ര സാദ്ഗിരഹൃ സന്തസംഹിത കർണന സുനാകാഹുനിന്ദ സൗതജാനാവസ്കമ